ഉണ്ടുണ്ടാ വാസിച്ചിരി വരക്കുള്ള തൊളുക മുടിഞ്ഞു. ഇത് തൊളുകയുടെ ഉള്ളെച്ചത്തെ ഉണ്ടാക്കിറപ്പടി സാരി സരിയാക ഒതു എടുത്തിട്ട് വന്നിട്ടീങ്ക വന്ന് തക്ബീർ കട്ട പോറീങ്ക അല്ലാഹു അക്ബർ. ഇന്ന് തക്ബീർ ഏൻ സത്തമാ സൊല്ലോ തക്ബീർ കട്ടുമ്പോഴതോ കയ്യെ തൂക്കണം ഏൻ അതാവത് കഴുത്ത് അതാവത് കാത് വരയ്ക്കും കയ്യെ തൂക്കോ അല്ലാഹു അക്ബർ. യാർ പെരിയവർ അല്ലാതാൻ പെരിയവർ മറ്റെല്ലാം സിന്നത് ഇപ്പ അല്ലാഹു അക്ബർ. ഇന്ന് അല്ലാഹു അക്ബറിൻ്റെ തക്ബീർ കട്ടിനത്തക്ക് പിറകി നാങ്ങൾ മുതൽ മുതലാ ഓതുവോം എങ്ങടെ പാസയിലെ വജ്ജഹത്തൊമ്പോ എന്നെ സൊല്ലുവോ അറബിയിലെ സൊല്ല ഇസ്തിഫ്താഹ് ദുആഉൽ ഇസ്തിഫ്താഹ്. ഇപ്പം നാങ്ങൾ சின்ன വയസ്സിലിരുന്നു പറയുന്നത് എന്നെ വജ്ജഹത്ത്. ഇന്ന് ഒരു വജ്ജഹത്ത് എങ്ങൾ ചിന്തനയെ മാറ്റിരും എന്ന് ഓതുറോ വജ്ജഹത്തു സൊല്ലുമാവോ വജിഹിയലില്ലദി فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. ين ഇത് ഓതണമണ്ട ഒവ്വൊരു ഉലമാക്കൾ ഓണ്ട ഓതുവാങ്ങ നാങ്ങ പളയിന ഇതത്ത സുബ്ഹാനക അല്ലാഹു ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാ ഗൈറുക അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ ഓർ ദുആരിക ഇതാ നാങ്ങ പഠിച്ചത് വജ്ജഹ്തു യാ അല്ലാ എന്ന മുഖത്തെ ഒൻപക്കം തിരുപ്പിട്ടേ അതാ കറുത്ത് കറുത്ത വിലങ്കിതാ വജ്ജഹ്തോതോ വജിഹിയ ലില്ലദി ഫതറ സമാവാത്. നീ ആരണ്ടാ വാനങ്ങൾ ഭൂമിയെ പടൈത്തവൻ നീ ഒൻപക്കം എന്ന മുഖത്തെ തിരുപ്പിട്ടേൻ ഹനീഫൻ മുസ്ലിമൻ ഉണക്ക് വളിപ്പെട്ടവനാക ഉലോത്തിൽ മൗത്താകുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ യല്ലാ ഉണക്ക് താൻ എവിടെ അല്ലാ കിട്ട സൊല്ലോ. ഇത് കറുത്ത് വിലങ്കി ഓതിന എവളോ തൊളുക ഉയിരോട്ടമാർക്ക് എവളോ ഉയിരോട്ടമാർക്ക് എന്റെ വാൾക്ക് എന്റെ മൗത്ത് എല്ലാമേ ഉണക്ക് താൻ യല്ലാ ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു യല്ലാ ഉനക്ക് എന്താ കൂട്ടുമില്ല നീ തനിയൊരാൾ. വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ നാ മുസ്ലിംകല്ല ഒരാൾ സാരി അല്ലാഹോട് പേശ്രമിപ്പ്. ഇതെന്നെ ചെയ്യുവാങ്ങണ്ട തൊളുകയെ പളക്കിറത്തിക്ക് ഉളമാക്കൽ കൂട്ടിട്ട് പോയി തക്ബീര കട്ടുങ്ങേണ്ട് ചൊല്ലി അല്ലാവ അല്ലാ ഉങ്ങളെ പാത്തു കൊണ്ടിരിക്കാൻ എൻ്റെ ചിന്തനയിലെ തക്ബീര കട്ടോൺ ഇപ്പിടിയേ നനച്ച് തൊഴുതിട്ടേ ഇരിക്കോൺ ചിന്തന മാറുന്നാണ് ചുമ്മാ സരി വേറെ ചിന്തന മാറിന സൊല്ലുവാങ്ക തക്ബീർ ഓടുമൻ എന്നെ പൈച്ചി എടുക്കണം ഇത് പൈച്ചി എടുക്കോൺ എന്ത് ഇത് പളക്കുന്ന നേരം തഹജ്ജത്തിലാം പളക്കുവാണ് ഏൻ തഹജ്ജത്തിലെ പളക്കുക ചിന്തന കുറേതാണേ തഹജ്ജത്തിൽ വേറെ ചിന്തന ഇല്ല വേറെ ചിന്തന ഇല്ല തഹജ്ജത്തിൽ അവിടെയേ തുള പളക്കുവാണ് റുക്കു വരയ്ക്കും സുജൂദ് വരയ്ക്കും ഇപ്പടി ഒരു നാൾ രണ്ട് നാൾ മൂന്ന് നാൾ നാല് നാൾ അഞ്ച് നാൾ അവിടെയേ പളക്കി എടുത്തിടുവാണ് ഇതുക്ക് തനിയെ പയറ്റി ചെയ്യും വേറെ ചിന്തനയുണ്ടെയും തലയ്ക്ക് എടുക്ക.